കീമേമ സന്ത്രത വസായ സന്പ്രതാപ് ദുർത്തസവനസായ സന്കാസംഗട ഭാഗി ഭായ്യ സന്ധി സേവാനാം തേയ്യ നാം തുൽ കശവർണ ഹുയേ നാന ഗുരുമുഖനാം പാവ ജനകോയേ സലോക ഭവശാസ്ത്ര ഭവസേമൃതി പേഖേ സാരബടൂല പൂജ സനാഹി ഹര ഹരേ നാനക നാം അമോല അഷ്ടപദി ജാപതാപ ഗ്യാന സബ ധ്യാന ഖട ശാസ്ത്ര സേമൃത ഭഖ്യാന യോഗ അഭ്യാസ കർമ്മ ത്രം ക്രിയാ സകൽ ത്യാഗ മനമദ്ദേ ഫിരിയാ അനക പ്രകാര കീയേ ഭവ ജതനാ പുനദാന ഹമേ ഭവ രത്നാ ശരീര ഘടായ ഹമേ കർ രാത്രി വർത്തനേമ കര ഭവ പാന്തി നൈ തുൽ രാമ നാം വിചാര നാന ഗുരുമുഖ നാമ ജപിയ ഏക ബാർ നാവഖണ പൃഥ്വി ഭിരാജർ ജീവാ മഹ ഉദാസ പീസർ തീവ അഗ്നമായ ഹോമത പ്രാണ തനക സ്വഭാവര ഭൂമദാന്യവലി കർമ്മ കര ഭവാസന ജയ മാർഗ സംജം അത സാധന നിമക നിമകര ശരീര കട്ടാവേ താപി ഹോമേ മേൽ നാവേ അർഗേ നാം സംസർഗ ശനാഹേ നാന ഗുരുമുഖ നാമ ജപത് ഗത് പാഹേ മന കാമന തീർത്ഥ ദേ ഷുട ഗർഭഗുമാൻ നമന്തേ ഹുട്ടായ സോജ കര ദിന സര രാത് മന കീ മേല ന തനത്തെ ജാത് ഇസ് ദേഹി കാഭവ സാധന കരേ മന്തേ ഗബൂന ബിഖ്യാ ടര ജല തോവേ ബഹുദേ അനീത ശുദ്ധ കായ കാച്ചി പീത മന ഹർക്കേ നാം കീ മെഹമാ ഊച്ച് നാനക നാം ബുദ്രേ പാത ബഹമൂച്ച് ബഹുത സിയാണപ ജമകാ ഭാവ വ്യാപ്പ അനക ജതന കർ തൃഷ്ണ ത്രപ്പ പേഖ അനേ ഗഗൻ നൈ ബുജ്ജായ കോട് ഭാവ ദുർഗയ നൈ സുജ്ജായ ഷൂട് സനാഹി ഊബ പയാല മോഹ വ്യാപ മായ ജഹാല അവർ കർ തൂത് സഗലി ജമ ഡാന ഗോവിന്ദ ഭജൻ ഭജൻ ഗോവിന്ദ ഭജൻ മിൻ തിൽ നഹി മാന ഹർ കാ നാം ജപ ദുഃഖ ജായ നാനക ബുല്ല സഹ സുഭായ ചാർ

സാസംഗയോ മഹേശൂര ജിഗോ ജനം മറന്തേ ഡരായ സാധു ജനാകി സരണി പരായ ജിജന ഗോ പ്രഭ ദർശ പ്യാസ നാനക താക്കെ ബൽ ബല ജാസ സകല പുരുഖ മേ പുരുഖ പ്രധാന സാസംഗ ജാക മിഠേ അഭിമാൻ ആപസ് ഗോ ജോ ജാണേ നീച്ച സൗ ഗണിയ സപ്തേ ഊച്ച ജാക്കാ മനോഹ സകലി രീടാ ജാക്കാ മനോഹ സകല കി രീനാ ഹര ഹര നാം ദിന ഘട്ടഘട ചീന്നാ മനബ്നേ തേ ബുരാ മിഠാ നാ പേഖ സകല സൃഷ്ട സാധന സൂദുഖ

പ്രഭേദന ഭായി സലോക് മനസാച്ച മുഖ സാച്ചാ സോഹോയേ അവർണപേക്ഷ ഏകസ്മൻ കോഹോയേ നാനക ലക്ഷണ ബ്രഹ്മജ്ഞാനി ഹോയ് അഷ്ടപതി ബ്രഹ്മജ്ഞാനി സദാനൃേബ ജയസേ ജലമയ കമൽ അരേബ് ബ്രഹ്മജ്ഞാനി സദാനൃദോഹ ജയസേ സൂര്യ സർവകോശോഹ് ബ്രഹ്മജ്ഞാനി കൃഷ്മാ ജയസേ രാജരംഗു ലാഗേ തുൽപവാൻ ബ്രഹ്മജ്ഞാനി കീർജയോ വസുധാ കൗ ഖോദയ കൗ ചന്ദ്രലേബ ബ്രഹ്മജ്ഞാനി ഗുണാവ നാനക ജോ പാവക സഹ സ്വഭാവ ബ്രഹ്മ

മർത്താ ബ്രഹ്മജ്ഞാനി മുഖത്ത് ജുഗത്ത് ജീകാദാത ബ്രഹ്മജ്ഞാനി പൂർണ്ണപുർഖ വിധാത്ത ബ്രഹ്മജ്ഞാനി അനാഥ കാനാഥ ബ്രഹ്മജ്ഞാനി കാ സബുപ്രഹാത് ബ്രഹ്മജ്ഞാനി കാ സകലയാകാർ ബ്രഹ്മജ്ഞാനി ആവതരങ്കാർ ബ്രഹ്മജ്ഞാനി കി സ്വഭാ ബ്രഹ്മജ്ഞാനി ബനി നാനക് ബ്രഹ്മജ്ഞാനി സർവഗാതനി സ്വരൂപ് വൃത്താരായ ജോ അന്തർനാമ സർമ്മപേഖ ഭഗവാൻ നിമുഖ നിമുഖ ഠാകുർ നമസ്കാര നാനക് പരസ സകല നിസ്താര അഷ്ടപതി മിഥ്യാ നാഹി രസന പരസ മനമേ പ്രീത നിരഞ്ജന്തർസ് പാർത്ഥരൂപനപേഖ രേതന സാധുകി ടഹൽ സന്ത സംഹേത കരുണാസ്മനായ ഗാഹു കി നിന്ദ സപ്തേ ജാനേ ആവശ്യകമന്ദ ഗുരുപ്രസാദ് വിഖ്യാപുര ഹര മന കി വാസന മന്തേ ഠരാ ഇന്ദ്രിജിത പഞ്ച ദോഹത്തെ രഹത നാന കൂട മദേകു ഏസ അപർസ വൈഷ്ണോ സഹോജ സുപ്ര സുപ്രസന്ന ഭിഷൻ കി മായാതേ ഹെ ഭിന്ന കർമ്മ കർത്തോവിനെ കർമ്മ വൈഷ്ണോ കാ നിർമ്മൽ ധർമ്മ കൗഫല കി ഇച്ഛാ നൈ ബാചേ കേവല ഭഗവത് കീർത്തന സംഗരാചേ മന്ത്ര അന്തര സിമരണ ഗോപാൽ സബ് ഉപരോപത് കൃപാലാവ് ദൃഢേവരെ നാമ ജ പാവേ നാനുകു വൈഷ്ണോ പരമഗത പാവേ ഭഗവതി ഭഗവന്ത് ഭഗത്കാരങ് സകൽ ത്യാഗ ദുഷ്ടകാ സംമന്തേ ഭിൻസ സകല പരമ കർ പൂജ സകൽ പാർ ബ്രഹ്മസാ സംഗ പാപ മനഃഖോത് ഭഗവതി കീ മത്തുത്തമ ഹോബായ ഭഗവന്ത് കി ടാൽ കരായ നിത് നീത മന്ത്ര അർപ്പയ ഭിഷണ പ്രീ തർക്കേ ചരണ ഹൃദയ പസാവേ നാനുക ഏസ ഭഗവതി ഭഗവന്ത് കോ പാവേ സോ പണ്ഡിത് ജോ മൻ പ്രബുദ്ധ രാമനാം ആത്മ ശുദ്ധ രാമനാം സാര രസ ബീവസ് പണ്ഡിത് ഉപദേശ ജഗ ജീവായ അർക്കി കഥ ഹൃദയ ബസാവേ സോ പണ്ഡിത് ഫിര ജോ നായാവേ ബേദ പ്രാൻ സിമൃത ഭുജേ മൂല സുഖം മൈ ജാനേ അസൂല ചഹവർണാ കോ ദേവോപദേശ നാനുക പണ്ഡിത് കോ സദാ അദേശ ബീജ മന്ത്ര സർവ കോ ഗ്യാൻ ചഹവർണാ മൈ ജപേ കൗ നാമ ജോ ജോ ജപേ തിസ് കി ഗത ഹോയ സാ സംഗ പാവേ ജന കോയേ കർഗിർ ബാന്ധ്രുതാരേ പാസ് പ്രേത് മുഗത് പാത്ര കോ താരേ സർവരൂക ഔഷധ നാമ കല്യാണ മംഗള ഗുണഗാമ കാഹു ജുഗതേനാ പായ ധർമ്മനാനുക് ലിഖ്യാതോര കർമ്മ ജസ്കാ മന പാർബ്രഹ്മ കാ നിവാസ തസ്കാ നാം സത് രാമദാസ് ആത്മരാം തസ് നദ്രിയായ ദാദന ഭയ ധന ഭായ സദാ നികട നികട ഹര ജാന സോദാസ ദുർഗേ പ്രമാൻ അപനെ ദാസ് ഗുവാ ഗർഭാ കര ദാസ് കു സബ് സോജി പര സകൽ സംഗ ആത്മദാസ് ഹസി ജുഗത് നാനക രാമദാസ് പ്രഭു കി ആഗ ആത്മഹ താവ ജീവന മുക്ത സൗകഹാവ തൈസർഗ തൈസാ സോഗ സദാ അനന്ത നൈ വ്യോ തൈസാ സ്വർണ തൈസി സുമാട്ടി തൈസാ മൃ തൈസി ഭി കാട്ടി തൈസാ മാൻ തൈസാ ബിമാൻ തൈസാ രംഗ തൈസാ രാജാൻ ജോ വൃത്തായ സായി ജുഗത് നാനക പുർക്കയ്യ ജീവന മുക്ത പാർ ബ്രഹ്മേ സകലേ ഠാവ ജേ ജി ഘര രാഖേ തൈസാ തിൻ നാമാപേ കർണ കരാമന ജോഗ പ്രഭാവേ സ്വൈഫന ഹോഗ പസുരയാപേ ആനുത തരംഗ ലഖേന ജാഹെ പാർ ബ്രഹ്മേ രംഗ ജൈസി മധ്യ തൈസാ പ്രകാശ പാർ ബ്രഹ്മകർത്താ വിനാശ സദാ സദാ സദാ ദയാല സിമര സിമര നാനക ഭയ നിഹാൽ സ്വലോക് ഉസ്തത് കലഹ അനേക ജൻ അന്തന പാരാവാർ നാനക രചന പ്രഭരചി ബഹുവിധ ആനക പ്രകാരഷ്ടപതി കൈകോട്ട് ഹോയ പൂജാരി കൈകോട്ട് ആചാർ വ്യവഹാരി കൈകോട്ട് ഭയ തീർത്ഥവാസി കൈകോട്ട് ഭാന ബ്രഹ്മേ ഉദാസി കൈകോട്ട് ബേദകേ സ്രോത്തേ കൈകോട്ട് പീശ്വര ഹോത്തേ കൈകോട് ആത്മ ത്യാന് താരേ കൈകോട്ട് കപകാ ബിചാരേ കൈകോട്ട് നവതന്നാം ത്യാവേ നാനക് കർത്തേ കാന്തന പാവേ കൈകോട്ട് ഭയാഭിമാനി കൈകോട്ട് ആന്ത ഗ്യാനി കൈകോട്ട് കൃപന കഠോര കൈകോട്ട് അപേഗാത്മനെ കോര കൈകോട്ട് പര ദർഭ കോ ഹിരേ കൈകോട്ട് പൂർ പര ദുഃഖനാ കരേ കൈകോട്ട് മായാസുര മാഹേ കൈകോട്ട് പ്രദേശ പ്രമാഹേ ജിത് ജിത് ലാഭോ തിത്ത ലഗ്നാ നാന കർത്തേ കി ജാനേ കർത്താ രചന കൈകോട് സിദ്ധ ജതി ജോഗി കൈകുട രാജേ രസ ഭോഗി കൈകുട പങ്കി സർപ്പുബായ കൈകുട പാസർ ബിർഖൻ ബജായ കൈകുട പമനബാണി ബായ സന്തർ കൈകുട ദേശ ഭൂമണ്ഡൽ കൈകുട സസീര സൂർ നക്ഷത്ര കൈകുട ദേവ ദാനവ ഇന്ദർ സേര ശത്ര സകൽ സമഗ മഗ്രി അപനയ സൂത്ത താര നാനക ജിസ് ജിസ് ഭാവ തേസ തേസ നിസ്താര കൈകോട് രാജസ്ഥാമ സാത്ത കൈകോട് വേദ പ്രാൻ സിമർത്തർ ശാസ്ത കൈകോട് ഗീയ രത്ന സമന്ത് കൈകോട് നാനാ പ്രകാർ ജന്ത് കൈകോട് കിയേ ചിരജീവേ കൈകോട് ഗിരി മേർ സ്വർണ ധീവേ കൈകോട് ചഖ കിണർ പിസാ കൈകോട് ഭൂത് പ്രേ സൂകർ മൃഗാച സപ്തേ നേരാ സഭൂ തേ ദൂർ നാനക അലപ്തരയാ പ്രഭൂര് കൈകോട് പാതാൽക്കേ വാസി കൈകോട് നർക്ക് സ്വർഗ നിവാസി കൈകോട് ജന്മേ ജീവേ മരേ കൈകോട് ബാഹുജുന്നി ഫിരേ കൈകോട് ബാഠതീ ഖായ കൈകോട് കാ ലേഥക പാഹേ കൈകോട് കിയേ തന്മന്ത് കൈകോട് മായാ മേ ചന്ത്
ਜੈ ਜੈ ਭਾਣਾ ਤੈ ਤੈ ਰਾਖੇ ਨਾਨਕ, ਸਭ ਕਿਛੁ ਪ੍ਰਭ ਕੇ ਹੱਥੇ, ਕਈ ਕੋਟ ਭਏ ਬੈ ਰਾਗੀ, ਰਾਮ ਨਾਮ ਸੰਗ ਤਿਨ ਲਿਵ ਲਾਗੀ, ਕਈ ਕੋਟ ਪ੍ਰਭ ਕੋ ਖੋ ਜੰਤੇ ਆਤਮ ਮੈਂ ਪਾਰ ਬ੍ਰਹਮ ਲਹੰਤੇ, ਕਈ ਕੋਟ ਦਰਸ਼ਨ ਪ੍ਰਭ ਪਿਆਸ ਤਿਨ ਕੋ ਮਿਲਿਓ ਪ੍ਰਭ ਬਿਨਾਸ਼, ਕਈ ਕੋਟ ਮਾਂਗੇ ਸਤਸੰਗ ਪਾਰ ਬ੍ਰਹਮ ਤਿਨ ਲਾਗਾ ਰੰਗ, ਜਿਨ ਕੋ ਆਪ ਸੁਪ੍ਰਸੰਨ ਨਾਨਕ ਤੇ ਜਨ ਸਦਾ ਧਨ ਧਨ, ਕਈ ਕੋਟ ਖਾੜੀ ਅਰ ਖੰਡ, ਕਈ ਕੋਟ ਆਕਾਸ਼ ਬ੍ਰਹਿਮੰਡ, ਕਈ ਕੋਟ ਹੋਇਆ ਅਵਤਾਰ, ਕਈ ਜੁਗਤ ਕਿੰਨੋ ਵਿਸਥਾਰ, ਕਈ ਵਾਰ ਬਸਰਿਓ ਬਾਸਾਰ, ਸਦਾ ਸਦਾ ਏਕ ਏਕੰਕਾਰ, ਕਈ ਕੋਟ ਕਿੰਨੇ ਬਹੁ ਭਾਂਤ, ਪ੍ਰਭ ਤੇ ਬ੍ਰਹਮਾ ਏ ਸਮਾਤ, ਤਾਕ ਅੰਤ ਨਾ ਜਾਣੇ ਕੋਈ ਆਪ ਆਪ, ਨਾਨਕ ਪ੍ਰਭ ਸੋਈ ਕਈ ਕੋਟ ਪਾਰ ਬ੍ਰਹਮ ਕੇ ਦਾਸ, ਤਿਨੋ ਹੋਵਤ ਆਤਮ ਪ੍ਰਗਾਸ, ਕਈ ਕੋਟ ਤੱਤ ਕੇ ਬੇਤੇ ਸਦਾ ਨਿਹਾਰੇ ਕੋ ਨੇਤਰੇ, ਕਈ ਕੋਟ ਨਾਮ ਰਸ ਬੀਵੇ ਅਮਰ ਭਾਏ ਸਾਸਾ ਦੀ ਜੀਵੇ, ਕਈ ਕੋਟ ਨਾਮ ਗੁਣ ਗਾਵੇ ਆਤਮ ਰਸ ਸੁਖ ਸਹਿ ਸਮਾਵੇ, ਅਭਨੇ ਜਨ ਕੋ ਸਾ ਸਾ ਸੰਭਾਰੇ, ਨਾਨਕ ਹੋਏ ਪਰਮੇਸ਼ਵਰ ਕੇ ਪਿਆਰੇ, ਸਲੋਕ ਕਰਨ ਕਾਰਨ ਪ੍ਰਭ ਇੱਕ ਹੈ ਦੂਸਰ ਨਾਹੀ ਕੋਵੇ, ਨਾਨਕ ਦਸ ਬਲਿਹਾਰਣ ਜਲ ਥਲ ਮਹੀ ਅਲ ਸੋਏ, ਅਸ਼ਟਪਦੀ ਕਰਨ ਗਰਾਵਨ ਕਰਨੈ ਜੋਗ, ਜੋਤ ਸੁਭਾਵੇ ਸੋਈ ਹੋ, ਖਿਨਮੈ ਥਾਪ ਥਾਪਨ ਹਾਰਾ, ਅੰਤ ਨਹੀਂ ਕਿਛੁ ਪਾਰਾ, ਵਾਰਾ ਹੁਕਮੇ ਧਾਰਾ ਧਰ ਰਹਾ, ਬੇ ਹੁਕਮੇ ਉਪਜੇ ਹੁਕਮ ਸਮਾਵੈ, ਹੁਕਮੇ ਊਚ ਨੀਚ ਵਿਵਹਾਰ, ਹੁਕਮਿਆਂ ਨੂੰ ਕਰਾਂ ਪ੍ਰਕਾਰ, ਕਰ ਕਰ ਦੇਖੇ ਆਪਣੀ ਵਡਿਆਈ, ਨਾਨਕ ਸਮੈ ਰਿਹਾ ਸਮਾਈ, ਪ੍ਰਭਾਵੈ ਮਾਨੁਗਤ ਪਾਵੈ, ਪ੍ਰਭਾਵੈ ਤਾਂ ਪਾਥਰ ਤਰਾਵੈ, ਪ੍ਰਭਾਵਿਨ ਸਾਸਤੇ ਰਾਖੇ, ਪ੍ਰਭਾਵੈ ਤਾਂ ਹਰ ਗੁਣ ਭਾਖੈ, ਪ੍ਰਭਾਵੈ ਤਾਂ ਪਾਥ ਉਧਾਰੇ, ਆਪ ਕਰੇ ਆਪਣੇ ਵਿਚਾਰੈ, ਦੁਹਾਂ ਸਰਿਆਂ ਕਾਵ ਸੁਆਮੀ, ਖੇਲੈ ਵਿਕਸੇ ਅੰਤਰ ਜਾਮੀ,

ഗർഭകലേ അഷ്ടപതി നിസ്കേന്ദ്ര രാജ വിമാന സോ നർഗപാത്യ അവസ്വാന ജോ ജാനമേ ജോ ബലവന്ത് സോ ഉദ്ഭിഷ്ടാകാ ജന്ത് ആപസ്കോ കർമന്ത് കാവേ ജനം മര ഭോ ജോ പ്രമാവേ തന് ഭൂമകാ ജോ കരേ ഗുമാന സോ മൂർഖന്ത അഗ്ഞാന കർ കൃപാസ് കരതേ ഗരീബി ബസാവേ നാനകീഹ മുക്തി ആഗേ സുഖ പാവേ

ദേവാനുമാസ്തം അപ്പേഹേവാൻ നമാസ്തം അജാനമേനുമാസ്തം സുബമണേ നമോ സർവഗൗണേ നമോ സർവപഹണേ നമോ സർവരംഗേ നമോ സർവപങ്കേ നമോ കാലകാലേ നമസ്തസ്തദയാലേ നമാസ്തം അഭരണേ നമാസ്തം അമരണേ നമാസ്തം ജരാരം നമാസ്തം കൃതാരം നമോ സർവതന്ദേ നമോ അബന്ദേ നമാസ്തം നിസ്സാക്കേ നമാസ്തം നിർഭാക്കേ നമാസ്തം ഹ്രീമേ നമാസ്തം ക്രീമേ നമാസ്തം അനന്തേ നമാസ്തം മഹന്തേ നമാസ്തം തരാഗേ നമാസ്തസ്തം നമാസ്തസ്തരാഗേ നമാസ്തം സുഹാഗേ

പാലം സദാ സർവദാ സദദാതാ ദയാലം അശേദിയ പേദിയ നാമം കാമം സുമഹതോ പരാദി സ്മസ്തസ്താമം തേരാ ജോര ചാത്രി ഛന്ദ് ജലേ ഹൈ തലേ ഹൈ അപീ അപീത ഹൈ അപേ ഹൈ